ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയർ ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ പറ്റാറും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യെസ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ കേട്ടോ. എന്ന് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തണം എന്നല്ല കേട്ടോ പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പൃഥ്വിരാജ, നമ്മുടെ രാജുവേട്ടൻ്റെ ഒരു മൂവിയിലെ പാട്ട് കേട്ടു. ഈ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത മൂവിയിലെ പാട്ടായിരുന്നു. എൻ്റെ ദൈവമേ, രാജുവേട്ടൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു ഭംഗിയാണ് രാജുവേട്ടനെ കാണാമെന്ന്. ഫിംഗർ ക്രോസ്ഡോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു ഡിറ്റർമിനേഷനാണ്. ശരിക്കും ആൾക്ക് നല്ലൊരു ഫ്യൂച്ചർ സിനിമാ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ സിനിമാ വേൾഡിൽ നിന്ന് ഉണ്ടാവണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തതുകൊണ്ടായിരിക്കും ആൾ നല്ല ഫിറ്റ് ആൻഡ് സ്റ്റഡി ആയിട്ട്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമ്മളും അങ്ങനെ ഒരാളാണോ? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നൊരു ഡിറ്റർമിനേഷൻ ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണോ? നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൂണർ ഓർ ലേറ്റർ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരിക തന്നെ ചെയ്യും കേട്ടോ. സോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. ഈവൻ ഉറക്കമാവാം, ബാക്കി എന്തെങ്കിലും ഒരു നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, എല്ലാ കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ ചിലപ്പോൾ നല്ലൊരു ഫ്രൂട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒന്നും വേണ്ട, നമുക്ക് തടി കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണങ്ങൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ല മാറ്റം വരും. അങ്ങനെ എല്ലാ കാര്യത്തെയും അങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ചുമ്മാ സ്മൂത്ത് ആയിരിക്കും. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഓഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ് നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ആൻ മെറിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻ മെറിയ കലിപ്പിലല്ല, ആൻ മെറിയ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻ മെറിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഏഞ്ചലിന്റെ ബർത്ത്ഡേ ആണ്. സോ ഏഞ്ചൽ വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ.

എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും വീണ്ടും വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം എന്താണ്? സാമ്പത്തിക ബുദ്ധിമുട്ടാണോന്ന് ചോദിച്ചാൽ അതൊക്കെ സെക്കൻഡറി ആയിട്ട് വരും. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത കുറവാണ്. ഇലക്ട്രിസിറ്റി പോകുന്നു, അതായത് കറണ്ട് ഇല്ല, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ലിസ്നേഴ്സിനായിട്ട് വേറൊരു ഇൻഫോർമേഷനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി റിലേറ്റഡ്. സോ അത് സന്തോഷകരമായിട്ടുള്ളതാണോ സങ്കടകരമായിട്ടുള്ളതാണോ എന്നൊക്കെ ഞാൻ പറയാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ് നമുക്ക് ഈ വൈദ്യുതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഇങ്ങനെ വന്നിരിക്കുകയാണല്ലേ. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കാനായിട്ടുള്ള ഫീസ് കുത്തനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ റെഗുലേറ്ററി കമ്മീഷൻ. ചിലയിടങ്ങളിൽ 3 ഇരട്ടി വരെയാണ് വർധന ഒക്ടോബർ 12 മുതൽ നിലവിൽ വരുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പോസ്റ്റ് അധിക വയർ, ട്രാൻസ്ഫോർമർ തുടങ്ങിയവ ആവശ്യമുള്ളവർക്ക് ലാഭകരവും അല്ലാത്തവർക്ക് നഷ്ടവും ആകുന്ന വിധത്തിലാണ് നിരക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമീറയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വൈദ്യുതി കണക്ഷന്റെ ഫീസ് 3 ഇരട്ടി വരെ കൂട്ടിയെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ലൈനിൽ നിന്ന് 200 മീറ്ററിനുള്ളിൽ പോസ്റ്റും മറ്റ് സാധനങ്ങൾക്ക് വേണ്ട കണക്ഷനും വേണ്ടാത്തതിന് ഒരേ നിരക്ക് തന്നെയാണ് കേട്ടോ. മുൻപ് വെവ്വേറെ ആയിരുന്നു, എന്നാൽ കിലോ വാട്ട് അടിസ്ഥാനത്തിൽ നിരക്കുകൾ ഏകീകരിച്ചതോടെ അപേക്ഷയ്ക്കൊപ്പം ഫീസും അടയ്ക്കാനാവും കേട്ടോ. നിലവിൽ KCB ഫീസ് കണക്കാക്കുന്നത് വരെ കാത്തിരിക്കേണ്ടിയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 2000 മീറ്ററിനപ്പുറം കൂടുതൽ ഉപകരണങ്ങളും പോസ്റ്റും വേണ്ടിയെടുത്ത് നിലവിൽ നിരക്ക് തുടരും. ഇതും 2 മാസത്തിനകം പരിഷ്കരിക്കാനാണ് ശുപാർശ നൽകിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും സംസാരിക്കാം അതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
1: Welcome back to Morning Bell with me, Arshay Mira, only on my radio 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം വൈദ്യുതി കണക്ഷന് ഫീസ് 3 ഇരട്ടി വരെ കൂട്ടി എന്നതിനെ കുറിച്ചായിരുന്നില്ലേ. എന്തായാലും ഉണ്ടല്ലോ, ഈ ഉപകരണങ്ങൾ വേണ്ടവർക്കാണ് ലാഭം വന്നിരിക്കുന്നത്, അല്ലാത്തവർക്ക് നഷ്ടം തന്നെയാണ് കേട്ടോ. 2 കിലോവാട്ട് വരെ സിംഗിൾ ഫേസ് ഗാർഹിക കണക്ഷന് ഇനി 2000 രൂപ നൽകണം കേട്ടോ. ഇതുവരെ 5 കിലോവാട്ട് വരെ 1740 രൂപയായിരുന്നു. 2 ന് മുകളിൽ 5 കിലോവാട്ട് വരെ ഉള്ളതിന് 1740 രൂപയിൽ നിന്ന് 5000 രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ. ഗാർഹികേതര കണക്ഷന് 1 കിലോവാട്ട് വരെ 2500 രൂപയും 2 കിലോവാട്ട് വരെ 3000 രൂപയും നൽകണമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. സംസാരിക്കാം അതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

Yes guys, welcome back to Morning Bell with me, Arshi Mira, only on my radio 90 FM, Ketarinjekuttukuda. Yes, Vaidudhi connection fees 3 vare kootito. 3 fees il 5 mudal 10 kilowatt vare 4220 rupee aayirunnu. Ennal idu 5 mudal 7 vare 8000 rupeeyum 7 mudal 10 vare 10000 rupee aayittu vardichittundallo. 3 fees il kilowatt koodunthorum fees vardhana thodum uyirum. LT 3 fees il nilavil 10 mudal 25 കിലോവാട്ട് വരെ 14,420 രൂപയായിരുന്നു. പുതിയ നിരക്കിൽ 10 മുതൽ 30 കിലോവാട്ട് വരെ ഒരു കിലോവാട്ടിന് 1,560 രൂപ വീതം നൽകേണ്ടതായിട്ടുണ്ട് കേട്ടോ. 25 കിലോവാട്ടിന് 39,000 രൂപ നൽകേണ്ടതായിട്ടുണ്ട്. സംസാരിക്കാം അതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to Morning Bell with me, Arshay Mira, only on my radio 90FM കേട്ടറിഞ്ഞ കൂട്ടുകൂട. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ വൈദ്യുതി കണക്ഷന് ഫീസ് 3.5 വരെ കൂട്ടി എന്നതിനെ കുറിച്ചായിരുന്നു അല്ലേ. എന്തായാലും 25 മുതൽ 50 കിലോവാട്ട് വരെ 2170 രൂപയായിരുന്നു. ഇനി 30 മുതൽ 40 വരെ കിലോവാട്ടിന് 2890 രൂപ വീതമാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. 50 മുതൽ 100 കിലോവാട്ട് വരെ കിലോവാട്ടിന് 5670 രൂപയും, അതായത് 50 കിലോവാട്ട് കണക്ഷൻ ലോഡുള്ള കണക്ഷന് 21750 രൂപ നൽകിയിരുന്നതിന് ഇനി 2.11 ലക്ഷം രൂപ നൽകണം. ഈ വിഭാഗത്തിൽ ട്രാൻസ്ഫോർമർ ആവശ്യമെങ്കിൽ അതിനോ മറ്റ് സാധനങ്ങൾക്കോ പണം ഈടാക്കേണ്ടതില്ല എന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുണ്ട്. എന്തായാലും വൈദ്യുതി കണക്ഷന്റെ ഫീസ് 3.5 വരെ കൂട്ടിയത് ഒരു ചെറിയൊരു ഷോക്കിംഗ് ആയിട്ട് തന്നെ തോന്നാട്ടോ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചേ മേറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: തവണ ഈ കെട്ട് നടക്കും. അത് അച്ചട്ട
1: ദാസറെ തീരുമാനി തങ്ങളെ തീരുമാനം ഇതായിരിക്കും. ആ തീരുമാനത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല ദാസറെ. ആ എന്ത് വന്നാലും നമുക്ക് സഹിക്കാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്.

0: சிங் சேடா.
1: അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പൊ ഷോ വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റിന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടു കുടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം വേണമെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വെച്ചടി വെച്ചടി കേട്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈവൻ വിഷമം തോന്നിയാൽ പോലും ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തമാർ ഷെമീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ, സി യു, ലവ് യു ഓൾ.

ഹൈ ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. പുതിയൊരു ദിവസം പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. എന്തായാലും എന്റെ എല്ലാ വ്യൂവേഴ്സിനും വെരി ഗുഡ് മോർണിംഗ്. വൺസ് അഗൈൻ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നമ്മൾ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. ഇത് എന്റെ വാക്കുകളല്ലാട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ സർ APJ അബ്ദുൾ കലാമിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ലൈഫിൽ നീ വട്ടപൂജയാണ് എന്ന് പറയുന്നവരുടെ അടുത്ത് എന്താ പറയണ്ടേ, ഈ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി. പൂജ്യത്തിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്, കണക്ക് തുടങ്ങുന്നത്. അപ്പൊ ഇതിലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനായിട്ടാണ് ഞാൻ ഈ പൂജ്യത്തിൽ നിന്നേ തുടങ്ങുന്നത്. പരാജയം എനിക്കൊരു പ്രശ്നമല്ല, എത്ര പരാജയപ്പെട്ടാലും ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുക. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: Hi, hello, once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. കുറേയധികം പരാജയങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിജയം വരുമല്ലേ. ഒരു പക്ഷേ പരാജയപ്പെടാതെ തന്നെ നമുക്ക് വിജയം കൈവരിക്കാനായിട്ടും സാധിക്കാറുണ്ട്. ഒരു കാരണവശാലും ആദ്യ വിജയം കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കരുത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അടുത്ത തവണ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യ വിജയം വെറും ഭാഗ്യം കൊണ്ടും മാത്രം കിട്ടിയതാണെന്ന് മറ്റുള്ളവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതും പറഞ്ഞത് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ തന്നെയാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിലും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സക്സസ് വന്നു കഴിഞ്ഞാല് ചുറ്റുമുള്ളവരെന്താ പറയാ ചിലപ്പോ, ഹാ ഇത് വേറൊന്നല്ല, ചക്ക ഇട്ടപ്പോ മൊയല് ചത്തതാ, അല്ലാതെ മൊയലിനെ കൊല്ലാൻ വേണ്ടി ചക്ക ഇട്ടതൊന്നും അല്ല. ഈ ഒരു ഡയലോഗ് മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു വിജയമല്ല, അടുത്ത വിജയമല്ല, അതിനടുത്ത വിജയവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യന്നെ വേണം കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ, RJ അഞ്ജലി, വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതിയസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: അണ്ടിച്ചന് സഫറ് ജോറായി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: Prime Academy for General Education.
4: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.
5: വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ചർമ്മത്തിന് തിളക്കം നൽകുന്ന സൗന്ദര്യ സംരക്ഷണ പ്രക്രിയയാണ് ഗ്ലോ ഫേഷ്യൽ. ഇതിനകത്ത് ക്ലെൻസിംഗ്, ഫേഷ്യൽ മാസ്ക്, മോയ്സ്ചറൈസിംഗ് അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇൻക്ലൂഡഡ് ആണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും പുതുമയൊക്കെ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്യാനായിട്ട് പാർലറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും കെമിക്കൽസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് പോവാറുള്ളതും. മാത്രല്ല, ടെമ്പററി ബെനിഫിറ്റ്സ് മാത്രമാണ് പാർലറുകളിൽ നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിന് കിട്ടുന്ന എഫക്റ്റും. കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ലേറ്റർ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വഴിവെക്കും. സോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ 4-5 സ്റ്റെപ്പില് എളുപ്പത്തിന് വീട്ടിലെ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഗ്ലോ ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഫുള്ളി ബെനിഫിഷ്യൽ ആണല്ലേ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വേറൊരാളുടെ സഹായത്തിന്റെ ആവശ്യവും വരുന്നില്ല. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പൊ ഇങ്ങനെയാ തുടങ്ങല്ലേ നമുക്ക് ഗ്ലോ ഫേഷ്യലിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോ ക്ലെൻസിങ് ആണ് കേട്ടോ. ഇതിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മഞ്ഞളിന്റെ മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പാലില് മഞ്ഞപ്പൊടി ഇടുക. ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ല കട്ടിയാക്കി എടുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടി നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു മിനിറ്റ് നേരം മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് സോഫ്റ്റ്നെസ് കൊടുക്കുമ്പോ മഞ്ഞള് അണുവിമുക്തമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലേ മഞ്ഞളും പാലും. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലെ എല്ലാ പൊടിപടലങ്ങളും റിമൂവ് ചെയ്ത് നമ്മുടെ മുഖത്തെ നല്ല ശുചിത്വമുള്ളതാക്കുക, നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതിൽ തന്നെ ഒരു ഗ്ലോനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. തിരിച്ചു വരാം, ബാക്കി പ്രൊസീജിയേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ വെയിറ്റിംഗ് ആണ്, അതും കൂടി കേട്ടിട്ട് നമുക്ക് വേഗം വരാല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് വളരെ നല്ലൊരു സംഭവമായിരുന്നു. എന്തായിരുന്നു? ഗ്ലോ ഫേഷ്യലിന്റെ പ്രൊസീജിയർ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇനി എന്ത്? ഇനി വേറെ ഒന്നുമല്ല, സ്ക്രബിംഗ് ആണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും തൈരും ഇത് മൂന്നും ചേർത്തിട്ടാണ് ഗ്ലോ സ്ക്രബ് നമ്മൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൈരും ഉരുളക്കിഴങ്ങും നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലപോലെ ഗ്ലോയും സോഫ്റ്റ്നെസ്സും കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ട് എലമെന്റ്സും. ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കുക, ഇതിലെ അരിപ്പൊടി ചേർത്ത് തൈരും കൂടി ആഡ് ചെയ്ത് മുഖത്ത് പുരട്ടി പയ്യെ സ്ക്രബ് ചെയ്ത് തുടങ്ങുക. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ സ്ക്രബിംഗ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ മിക്സ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്ന് എന്നൊന്നുമില്ല, കോമൺ ആയിട്ട് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ ഇത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM, 90 FM. Keterinya, kudu kudu.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിംഗ് കഴിഞ്ഞു, അടുത്തതായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യലാണ് അല്ലേ? വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഗ്ലോ ഫേഷ്യലിന്റെ 3ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് പാലില് ഓട്സ് ഇട്ട് വേവിച്ചിട്ട് ചൂടാറുമ്പോ മിക്സിയിലിട്ട് ക്രീം പരുവത്തിന് അടിച്ചെടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. താഴേന്നും മുകളിലേക്ക് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഗ്ലോ മസാജും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. എന്താന്ന് അറിയാനായിട്ടേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നേ നല്ലത്. പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: The final and most awaited stage, face pack apply cheyna samayam. Welcome to the show Magic Logic. Njan ningalude swantham RJ Anjali. Glow face pack ennu parayumbo korcha adhigam pratheegathullalla sambhavana to. Pratheegatha ennu parayumbo vera onnum kondalla, nammude veedilulla ingredients thanne vachittana nammal ee pack thayaarakkunnathilo. Thakkali, urulakkizhangu, idu rendum cherthu mixiyil adichedutittu adilekku manjalpudi, kadalamaavu idum koodi cherthu mukhathu apply cheyya. Nalla pole മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു ഹാഫ് ആൻ അവർ കീപ്പ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഈ ഒരു പാക്കും നമുക്ക് ഏത് സ്കിന്നിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നം ഇല്ല കേട്ടോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് പോലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുത്തുന്നതല്ല. എങ്കിലും ഒരു കാര്യം ഓർക്കുക, സ്കിന്നാണ് ചില ഐറ്റംസ് നമുക്ക് അലർജി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ കയ്യിലെങ്ങാനും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഓരോ പാക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളായിരിക്കും ഗ്ലോ ചെയ്യാൻ പോകുന്നത്. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇതെന്താണ്, കാവലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? റെഡ് കളർ സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന എല്ലാ കമന്റ്സും ഇത് തന്നെയായിരിക്കും അല്ലേ? ചുവപ്പ് നിറത്തിലുള്ള സാരി ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇന്ത്യൻ ഫാഷന്റെ ഏറ്റവും സിംബോളിക്കും സ്വാധീന ശക്തിയും ഉള്ള ഒന്നാണ് ഈ റെഡ് കളർ സാരി. വിവാഹമായാലും ഫോർമൽ കാഷ്വൽ ഒക്കേഷൻസ് ആയാലും റെഡ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും കണ്ണും തുറക്കുന്നത് അവിടെ തന്നെയായിരിക്കും. റെഡ് കളർ എന്ന് പറയുമ്പോ സ്നേഹം, സമൃദ്ധി, സ്ട്രെങ്ത് ഇതിന്റെയൊക്കെ സിമ്പലാണ്. അതുകൊണ്ട് തന്നെ മിക്കവരുടെയും ചോയ്സും റെഡ് കളർ തന്നെയായിരിക്കും. ഒരുവിധം എല്ലാവർക്കും കോമൺ ആയിട്ട് ചേരുന്ന ഒരു നിറം കൂടിയാണ് റെഡ് അല്ലേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് റെഡ് സാരി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി with your favorite show Magic Logic only on my radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: റെഡ് സാരി വിശേഷങ്ങളായിട്ട് ഞാൻ ദാ തിരിച്ചു വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. റെഡ് സാരിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഏത് ആക്സസറീസിനായാലും ഡ്രാപ്പിംഗ് സ്റ്റൈലിനായാലും മേക്കപ്പ് ലുക്സിനായാലും യോജിച്ചു പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ ചുവപ്പ്. ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ലുക്കിന് റെഡ് കളർ വളരെ ആപ്റ്റ് ആണ്. വിവാഹങ്ങൾക്ക് റെഡ് പട്ട് സാരികളാണെന്നുണ്ടെങ്കിൽ കാഷ്വൽ വെയേഴ്സ് ആയിട്ട് റെഡ് ലിനന്റെ അല്ലെങ്കിൽ കോട്ടൺ സാരീസ് നമ്മൾ വെയർ ചെയ്യാറുണ്ട്. പാർട്ടി വെയറിൽ റെഡ് ഡിസൈനർ സാരീസിന്റെ എത്ര എത്ര കളക്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. റെഡ് കളറിലുള്ള സാരിയൊക്കെ എടുത്ത് വന്നാ തന്നെ ആരായാലും ഒന്ന് നോക്കി പോവല്ലേ. പലപ്പോഴും കമന്റ് സെയിം ആയിരിക്കും, ഏത് നമ്മുടെ 6-ാം തമ്പുരാനിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്. പക്ഷേ അത് എപ്പോഴൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്താ മതിനെ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റഫർ ചെയ്യുന്നത്. ഓഗസ്റ്റ് 1 മുതൽ കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: Hi, hello, once again, very, very, very good afternoon, dear listeners, and welcome back to the show Magic Logic. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരും അല്ലാട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, only on My Radio 90 FM. എന്തായാലും നമ്മൾ ഇന്ന് തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് APJ അബ്ദുൾ കലാം സാറിന്റെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ വാക്കുകളായിരുന്നു അല്ലേ. നമ്മുടെ ലൈഫിലേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അല്ലേ. നമ്മളെ തകർക്കാനായിട്ടാണ് ഇത് വരുന്നത് എന്നൊരിക്കലും ചിന്തിക്കരുത്. മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും ഒക്കെ തിരിച്ചറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ടാണ് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ, ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് മാർഗങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് നേരിടുക. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 to 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

Hey, hello, good afternoon, my beautiful listeners. Welcome to my radio, 90FM. Kate, Aranya, Kottu, Gudan. ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ഋഷേ ധീരജ ചാരകി ഇതാ അവിടെ പ്രസൻറ്റ് ആയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ അവിടെ നിങ്ങളും റെഡി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കല്ലേ. ഞാനും ഇന്നും ഡബിൾ എനർജിയിൽ ഇരിക്കുകയാണ്. അതിലൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, എല്ലാ ദിവസവും ലാസ്റ്റ് മിനിറ്റ് പണികൾ കൊണ്ടുവച്ചിട്ട് ഫുൾ ഓട്ടപ്പാച്ചിലായിരിക്കുള്ളൂ. പക്ഷെ ഒരു ദിവസമൊന്നും നേരത്തെ എഴുതിയിട്ട് ഒരു ദിവസം കാര്യങ്ങളൊന്നും മുൻകൂട്ടി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു മാറ്റം. അതായത് കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ സമയം ഉണ്ടാകില്ല, ഡബിൾ സ്ട്രെസ് ആവും, അതുപോലെ തന്നെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഓരോ ദിവസം നമ്മളൊന്നും നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയേ, അല്ലെങ്കിൽ മുൻകൂട്ടി ഒന്ന് കാര്യങ്ങൾ ചെയ്ത് നോക്കിയേ, ഒരു മാജിക് പോലെയാണ് പല വ്യത്യാസങ്ങളും നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ മുൻപായി നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ ചാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ ജാനകി ആണ്. യെസ്, അപ്പൊ നമ്മള് ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ശീലം മാറ്റാനായിട്ട് വലിയ മാറ്റം വരുത്തേണ്ടതായിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറച്ചൊന്ന് നേരത്തെ തുടങ്ങാൻ ശ്രമിച്ചാൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നാളെ സ്കൂളിൽ പ്രൊജക്ട് കൊണ്ടുപോകണമെങ്കിൽ നാളെ രാവിലെ തിരക്കിട്ട് അന്വേഷിക്കുന്നതിന് പകരം ഇന്ന് തന്നെ ബാഗിൽ വെക്കാം. ഹോംവർക്ക് കുറച്ചധികം ഉണ്ടെങ്കിൽ രാത്രി മുഴുവൻ ഇരുന്ന് ചെയ്യാതെ നേരത്തെ തന്നെ ചെറിയൊരു ഭാഗം പൂർത്തിയാകാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാകും, നേരത്തെ ചെയ്യുന്നത് സമയം ലഭിക്കുന്നത് മാത്രമല്ല നമ്മുടെ മൈൻഡും റിലീഫ് ആകും എന്ന്. കാരണം ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുമല്ലേ, ഇത് ഇനിയും ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ടെൻഷൻ വരും. പക്ഷേ അത് നേരത്തെ തീർത്താൽ ആ ടെൻഷൻ അവിടെ നിന്ന് അവസാനിക്കുകയും ചെയ്യും. പിന്നെ എല്ലാം ഒരേ ദിവസം ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടൊന്നുമില്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. ചെറിയ കാര്യങ്ങൾ ആദ്യം തീർക്കാനായിട്ട് ശ്രമിക്കുക. വലിയൊരു ജോലിയാണെങ്കിൽ അതിനെ ചെറിയ ഭാഗങ്ങളായിട്ട് ചെയ്യുക. പക്ഷെ ഇതിന് ഒരു ചെറിയ ട്രിക്ക് കൂടിയുണ്ട്. എന്താണെന്നല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മടി തോന്നുമ്പോൾ ഞാൻ ഇത് മുഴുവൻ ഇപ്പോൾ തന്നെ തീർക്കണം എന്ന് ചിന്തിക്കേണ്ടതായിട്ടില്ല. ഞാൻ വെറും 5 മിനിറ്റ് തുടങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് തുടങ്ങാം. തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ബാക്കി കാര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടായി തോന്നാറില്ല അല്ലേ. അപ്പോൾ ഇനി മുതൽ പിന്നെ ചെയ്യാമെന്ന് പറയുന്നതിന് മുൻപായിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം, ഇത് ഇപ്പോൾ തന്നെ ചെയ്ത് തീർത്താൽ നാളെ എനിക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ടിരിക്കാം. ചെറിയ കാര്യങ്ങൾ സമയത്ത് ചെയ്യാൻ പഠിച്ച അവസാന നിമിഷത്തെ ഈ ഒരു ഓട്ടവും ടെൻഷനും ഒക്കെ നമുക്ക് പമ്പ കടത്താനായിട്ട് പറ്റും കേട്ടോ. കാരണം ഈ സമയം നമ്മളെ പിന്തുടരുന്നതിന് മുൻപ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സമയത്ത് തീർക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ എന്തായാലും ഈ സമയത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഇതേ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു ദ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ ആ ഒരു സമയമായിട്ടുണ്ട് പറഞ്ഞു വന്നത്. നമ്മുടെ ഇന്നത്തെ സ്മാഷ് ചോദ്യത്തിന്റെ കാര്യമാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് കേൾക്കാം അല്ലേ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ദ സോങ് ആണ്. അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ബീറ്റ് കേൾക്കാം.

യെസ് ഇതാണ് ആ ഒരു ബീറ്റ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് ആ ഒരു പാട്ട് എന്ന്. അപ്പുത്രം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870809 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072870709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള

0: ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ശാനകിയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, മലയാള സിനിമയിൽ ഒരു നടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളുടെ എണ്ണം മാത്രമല്ല, കാലം കടന്നു പോയിട്ടും ആ പേര് മലയാളികളുടെ മനസ്സിൽ എത്രത്തോളം നിലനിൽക്കുന്നു എന്നതും പ്രധാനം പാടില്ലേ. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരുകളിൽ ഒന്നാണ് പ്രേം നസീർ. സിനിമയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ നാടകവേദിയിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകത്തിന്റെ കഥാപാത്രത്തിന് മികച്ച നടനുള്ള അംഗീകാരവും ലഭിച്ചു. അതായത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിന് മുൻപേ തന്നെ അഭിനയത്തിന്റെ ആദ്യ പരീക്ഷണം അദ്ദേഹം സ്റ്റേജിന് നടത്തി കഴിഞ്ഞിരുന്നു. പിന്നെ ആ നാടകവേദിയിൽ നിന്ന് നേരെ വെള്ളിത്തിരയിലേക്ക്. 1952 പുറത്തിറങ്ങിയ മരുമകളായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ അരങ്ങേറ്റം. അന്ന് അദ്ദേഹം സ്വന്തം പേരായ അബ്ദുൽ ഖാദർ എന്ന പേരിലാണ് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടത്. അതിന് പിന്നാലെ വന്ന വിശപ്പിന്റെ വിളി എന്ന ചിത്രത്തിന്റെ സമയത്താണ് നടൻ തേക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹത്തിന് പ്രേം നസീർ എന്ന പേര് നൽകിയത്. അങ്ങനെ അബ്ദുൽ ഖാദർ എന്ന യുവാവിൽ നിന്ന് മലയാളികളുടെ സ്വന്തം പ്രേം നസീർ എന്ന പേരിലേക്കുള്ള യാത്ര അവിടെ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ ആ പേര് ഇത്രയും വലിയൊരു സിനിമാ ചരിത്രമായി മാറുമെന്ന് അന്ന് ആരെങ്കിലും കരുതിയിരുന്നു. ഏതായാലും ആ ഒരു യാത്രയിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപായി നമ്മുടെ ഇവിടുത്തെ യാത്രയിൽ ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ശാനകിയാണ് നിങ്ങളുടെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരജ ശാനകിയാണ്. പ്രേംനസർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണല്ലേ. പക്ഷെ ഒരു നടന്റെ കഴിവ് ശരിക്കും മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കഥാപാത്രത്തിൽ അയാളെ കാണുമ്പോൾ. അങ്ങനെ പ്രേക്ഷകരെ വേറിട്ട രീതിയിൽ കാണാൻ അവസരം നൽകിയ കഥാപാത്രമായിരുന്നു ഭ്രാന്തൻ വലായുധന്റെ. 1967 പുറത്തിറങ്ങിയ ഇരുട്ടിന്റെ ആത്മാവ് ഈ ചിത്രത്തിൽ പ്രേംനസർ അവതരിപ്പിച്ച കഥാപാത്രം അദ്ദേഹത്തിന്റെ പതിവ് നായക വേഷങ്ങളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരുന്നു അല്ലേ. ഒന്ന് ആലോചിച്ചു നോക്കൂ, അന്ന് പ്രേക്ഷകർക്ക് പരിചിതമായിരുന്ന ഒരു റൊമാൻറ്റിക് ഹീറോ അതേ നടൻ മനസ്സിന്റെ താളം തെറ്റിയ വളരെ ഇന്റൻസീവ് ആയ ഒരു കഥാപാത്രമായി മുന്നിലെത്തുന്നു. ഇവിടെയാണ് കഥാപാത്രത്തിന്റെ മറ്റൊരു സൈഡ് കാണുന്നത്. കാരണം പ്രേക്ഷകർ ഒരു പെർട്ടിക്കുലർ ഇമേജിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റുക അത്ര എളുപ്പമല്ല. ഈ കഥാപാത്രം ആളുകൾ സ്വീകരിക്കുമോ, പഴയ ഇമേജിനെ ഇത് ബാധിക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ. പക്ഷെ പ്രേംനസറിന്റെ കരിയറിൽ ഇത്തരം വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കും ഇടമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇരുട്ടിന്റെ ആത്മാവ് പറയുമ്പോൾ അതൊരു സിനിമയുടെ പേര് മാത്രമല്ല, പ്രേംനസറിനെ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന ഒറ്റ ഇമേജിൽ ഒതുക്കാൻ പറ്റില്ലെന്ന് കാണിച്ചു തന്ന സിനിമകളിൽ ഒന്നാണത്. പിന്നീട് അദ്ദേഹത്തിന്റെ കരിയർ നോക്കിയാലും പ്രണയ കഥകളിൽ മാത്രം ഒതുങ്ങിയില്ല. വ്യത്യസ്ത കഥകള്, വ്യത്യസ്ത കഥാപാത്രങ്ങള്, വ്യത്യസ്ത കാലഘട്ടങ്ങള്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ ആ യാത്ര മുന്നോട്ട് പോയി. പക്ഷെ പ്രേംനസറിന്റെ കരിയറിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ വെറൈറ്റി പോലെ തന്നെ ആളുകൾ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ പറയാം. അതിന് മുൻപ് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരജ ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരജ ചാനകിയാണ് ഓരോ സിനിമയിലും നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട അടുത്ത സിനിമയിൽ ഇവർ ഒരുമിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കില്ലേ? ഇവരൊന്നും കൂടി ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ചില കോമ്പിനേഷൻസ് ഉണ്ടാകും. മലയാള സിനിമയുടെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ പ്രേക്ഷകർക്ക് പരിചിതമായൊരു കൂട്ടുകെട്ടുണ്ട്, പ്രേം നസീറും ഷീലയും. ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുടെ എണ്ണം കേട്ടാൽ ശരിക്കും ഒന്ന് വീണ്ടും ചോദിച്ചു പോകും, എത്രയാ എന്ന്. എത്രയാണെന്നറിയോ? 130 സിനിമകള്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം പ്രേം നസീറും ഷീലയും 130 സിനിമകൾ പരസ്പരം നായകനും നായികയുമായി അഭിനയിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഗിന്നസിൽ ലോങ്സ്റ്റ് സ്ക്രീൻ പാർട്ട്ണർഷിപ്പ് എന്ന റെക്കോർഡായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സിനിമയിൽ കണ്ട നായകനും നായികയും അടുത്ത സിനിമയിലും വീണ്ടും മറ്റൊരു സിനിമയിലും, അങ്ങനെ 130 സിനിമകള്. അപ്പൊ ആ കൂട്ടുകെട്ട് വെറും സിനിമയിൽ ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നില്ല, ഒരു തലമുറയുടെ സിനിമ ഓർമ്മയുടെ തന്നെ ഭാഗമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ പ്രേം നസീറിന്റെ കരിയറിൽ മറ്റൊരു അൺബിലീവബിൾ നമ്പർ പറയാം. 1979 മാത്രം അദ്ദേഹത്തിന്റെ 39 സിനിമകൾ റിലീസ് ചെയ്തു. 39 ഒരു വർഷത്തിൽ ഇന്നത്തെ സിനിമാ സാഹചര്യത്തിൽ ആ നമ്പർ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു അത്ഭുതം തോന്നുന്നില്ലേ. അതുകൊണ്ട് തന്നെ പ്രേം നസീറിന്റെ കരിയർ പറയുമ്പോൾ സിനിമകളുടെ എണ്ണം മാത്രം പറയുകയല്ല, അദ്ദേഹം മലയാള സിനിമയിൽ എത്രത്തോളം കൺസിസ്റ്റൻസിയിൽ ആക്റ്റീവ് ആയിരുന്നു എന്നെടുത്ത് പറയണം. ഒരു സിനിമ കഴിഞ്ഞു മറ്റൊന്ന്, അതിന് പിന്നാലെ മറ്റൊന്ന്. പക്ഷേ ഈ റെക്കോർഡ് നമ്പേഴ്സിന് പിന്നിൽ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നിനെയും കുറിച്ചും ഓരോന്നും പറയാനായിട്ടുണ്ട്. ഇതിനു മുൻപായി നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ കൂടെ ട്യൂൺ ചെയ്യാണ്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
4: My Radio 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
5: സദദോഷ, കല്ലുദോഷ, തണ്ടുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലുദോഷ, തണ്ടുദോഷ, മുളകുദോഷ, കാരറ്റ്ദോഷ, ബീറ്റ്ദോഷ, കാബേജ്ദോഷ, കർമ്മദോഷ, ഓമേദോഷ, കൂട്ടപ്പദോഷ, തമ്മിൽകുട്ടി, കീമാദോഷ, മൈദാദോഷ, നാടൻദോഷ, അടദോഷ, പൊട്ടിദോഷ, മീസുദോഷ, പല്ലുദോഷ, പേപ്പർദോഷ, ഓണിദോഷ, റോക്കറ്റ്ദോഷ, പച്ചരിദോഷ, ഗോതമ്പദോഷ, തക്കാളിദോഷ, റബ്ബർദോഷ, പുതിരദോഷ, ഉപ്പുപുള്ളി, ജീരദോഷ,
6: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കും.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ഷാനകിയാണ്. ഇനി നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻസ് നോക്കാമല്ലേ. ഒരു വർഷം 12 മാസമാണ് അല്ലേ, 12 മാസമല്ലേ, 12 മാസം. അതിൽ ഒരാൾ അഭിനയിച്ച സിനിമകൾ 39, അതായത് ശരാശരി മാസത്തിലെ 3 സിനിമകളിൽ കൂടുതൽ. ഇതാണ് പ്രേം നസീറിന്റെ 1979. ആ വർഷം അദ്ദേഹത്തിന്റെ 39 സിനിമകൾ റിലീസ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ചോദ്യം വരാം, ഇത്രയും സിനിമകൾ എങ്ങനെയാണ് ഒരാൾ മാനേജ് ചെയ്തത്? അന്നത്തെ സിനിമാ പ്രൊഡക്ഷന്റെ രീതികൾ ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പല സിനിമകളും ഒരേ സമയത്ത് ചിത്രീകരിക്കപ്പെടുകയും റിലീസ് ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ പ്രേം നസീർ മലയാള സിനിമയിലെ വളരെ ബിസി ആയിരുന്ന നായകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇതാണ്, അദ്ദേഹം ഒരു കാലത്ത് നായകനായിരുന്നു എന്നതുകൊണ്ട് മാത്രം കരിയർ അവിടെ അവസാനിച്ചില്ല. കാലം മാറി, പുതിയ നായകന്മാർ വന്നു, സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് മാറി, പ്രേക്ഷകരുടെ ടേസ്റ്റ് മാറി. അപ്പോൾ പ്രേം നസീർ ചെയ്തത് എന്താണെന്ന് അറിയോ? കഥാപാത്രങ്ങൾ മാറി, നായക വേഷങ്ങളിൽ നിന്ന് സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോൾസിലേക്ക് മാറി. ഇതൊരു നടന് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റാണ്. കാരണം ഞാൻ ഹീറോ ആയിരുന്നല്ലോ, ഇനി ക്യാരക്ടർ റോൾ എങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. കഥാപാത്രം പ്രധാനമാണെങ്കിൽ ആ ഒരു കഥാപാത്രം എടുത്തു. അതിന് നല്ലൊരു ഉദാഹരണമാണ് വിട പറയും മുൻപേ. ഈ സിനിമയിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രം അദ്ദേഹത്തിന്റെ പഴയ സ്റ്റാർ ഇമേജിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അവിടെ നിന്നാണ് പ്രേം നസീറിന്റെ കരിയറിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ചാപ്റ്റർ തുടങ്ങുന്നത് അല്ലേ. ഹീറോയിൽ നിന്ന് ക്യാരക്ടർ ആക്ടറിലേക്ക് ആ ഒരു യാത്രയിലേക്ക് വരാം. അതിന് മുൻപായി ഒപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ചാനക്കിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു നടൻ നായകനായി വർഷങ്ങളോളം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നു, പിന്നീട് അതേ നടൻ നായകന്റെ ഇമേജ് മാറ്റിവെച്ച് ഒരു ക്യാരക്ടർ റോള് സ്വീകരിക്കുന്നു. അത് ചെറിയ കാര്യമല്ല. പ്രേം നസീറിന്റെ കരിയറിൽ ആ മാറ്റം വളരെ വ്യക്തമായി കാണുന്ന സിനിമയാണല്ലേ വീടെ പറയും മുൻപേ. 1981 പുറത്തിറങ്ങിയ ഈ ചിത്രത്തില് പ്രേം നസീർ അവതരിപ്പിച്ചത് മാധവൻ കുട്ടി എന്ന കഥാപാത്രത്തെയാണ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. സിനിമയിലെ പ്രധാന നായക കഥാപാത്രം നെടുമുടി വേണുവായിരുന്നു. അതായത് ഒരു കാലത്ത് സിനിമയുടെ മെയിൻ ഹീറോയി ആയിരുന്ന പ്രേം നസീർ ഇവിടെ തന്റെ സ്റ്റാർ ഇമേജിനേക്കാൾ കഥാപാത്രത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അഭിനയത്തിന് അദ്ദേഹത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഇതാണ് ഒരു നടന്റെ വളർച്ച എന്ന് പറയുന്നത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യുക, അത് വേറൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പിന്നീട് പടയോട്ടം പോലുള്ള സിനിമകളിലും അദ്ദേഹം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അതായത് പ്രേം നസീർ തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലും വെറുതെ പഴയ നായകന്റെ ഇമേജ് പിടിച്ചു നിന്നില്ല, പുതിയ കഥാപാത്രങ്ങൾ സ്വീകരിച്ചു, പുതിയ തലമുറയുടെ നടന്മാരൊപ്പം അഭിനയിച്ചു. സിനിമ മാറുമ്പോൾ താനും മാറി. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ദേശീയ തലത്തിലുള്ള വലിയൊരു അംഗീകാരം ലഭിക്കുന്നത്. 1983 പത്മഭൂഷൺ. ഒരു നടന്റെ കരിയറിൽ ഇതൊരു വലിയ മൈൽ സ്റ്റോൺ തന്നെയാണല്ലേ. പക്ഷെ പ്രേം നസീറിന്റെ സിനിമ യാത്ര അവിടെയും അവസാനിച്ചില്ല. ഓരോ സിനിമകളെയും കുറിച്ച് പറയുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്, ഓരോരോ കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ പറയാൻ അതിന് മുൻപായി ഈ ഒരു യാത്രയിൽ കേൾക്കാം ബ്യൂട്ടിഫുൾ ആയ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരജ ചാനക്കിയാണ്. നമ്മുടെ പ്രേം നസീറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഭാഗത്തേക്ക് വരാം. അദ്ദേഹം സിനിമയിൽ എത്തിയപ്പോൾ കണ്ടിരുന്ന പ്രേക്ഷകരും മാത്രമല്ല പിന്നീട് വന്ന തലമുറയും അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടുല്ലേ. അതായത് ഒരു നടൻ കരിയറിന് തന്നെ പല തലമുറകളുടെ സിനിമ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നു. 1950കളിലെ സിനിമയിൽ നിന്ന് തുടങ്ങി 1960കളിലും 70കളിലും കടന്ന് 80കളിലേക്ക് എത്തുമ്പോഴും പ്രേം നസീർ മലയാള സിനിമയുടെ ഭാഗമായിരുന്നു. അതിനിടയിൽ നായകന്മാർ മാറി, സിനിമയുടെ അവതരണ രീതി മാറി, പുതിയ താരങ്ങൾ എത്തി, എന്നിട്ടും പ്രേം നസീർ എന്ന പേര് സിനിമയിൽ പ്രശസ്തമായി നിന്നു. 1980കളിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അല്ലേ 1983 പത്മഭൂഷൺ. ഇതൊരു സിനിമയ്ക്കുള്ള അവാർഡല്ല, ഒരു വ്യക്തിയുടെ പൊതുസേവനത്തിലും വിവിധ മേഖലകളിലെ സംഭാവനകൾക്കും നൽകുന്ന രാജ്യത്തെ പ്രധാന സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഒരു നടന്റെ ജീവിതം അവസാനിച്ചാലും അയാൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അതേസമയത്ത് അവസാനം ഉണ്ടാകണമെന്നില്ല അല്ലേ. അത് വീണ്ടും നമ്മുടെ ടിവിയിൽ വരും, പുതിയ തലമുറകൾ കാണും, പഴയ തലമുറ വീണ്ടും ഓർക്കും, അങ്ങനെ ആ ഒരു പേര് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തിരിച്ചെത്തും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജേണിയെ കുറിച്ച് പറയുമ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കുളിച്ചവ്യമായിട്ടുണ്ട്.
1: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷി ധീരജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരജ ശാനകിയാണ്. ഒരു പേര് ഇത്രയും കാലം ഓർമ്മയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അതിനൊരു വലിയ കാരണം പറയാൻ പറ്റില്ല. ഒരു ശബ്ദം, ഒരു പുഞ്ചിരി, ഒരു ഡയലോഗ് പറയുന്ന രീതി, അല്ലെങ്കിൽ സ്ക്രീനിൽ ഒരാളെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ആ ഫെമിലിയർ ഫീലിംഗ്. പ്രേംനസീറിന്റെ കാര്യത്തിലും ഒരു പക്ഷെ അത് തന്നെയാണ്. അദ്ദേഹത്തെ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരാള് പോലും അദ്ദേഹത്തെ മനസ്സിൽ കാണുന്നു. അതൊരു സിനിമാ താരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഓർമ്മകളിൽ ഒന്നാണല്ലേ. കാരണം ജനപ്രീതിക്ക് ഒരു സമയപരിധി ഉണ്ടാകാം, പക്ഷെ ഓർമ്മയ്ക്ക് അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഒരു പേര് കൈമാറുമ്പോൾ അത് വെറും ഒരു സെലിബ്രിറ്റിയുടെ പേര് മാത്രമല്ലാതെയാകും, ഒരു കാലത്തിന്റെ ഓർമ്മയായി മാറുകയും ചെയ്യും അല്ലേ. നമ്മുടെ പ്രേം നസീർ മലയാളികൾക്ക് അങ്ങനൊരു ഓർമ്മയാണ്. ഇന്നത്തെ സിനിമ എത്ര മാറിയാലും പഴയൊരു പ്രേമിൽ ആ മുഖം തെളിയുമ്പോൾ ഇത് പ്രേം നസീർ അല്ലേ എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അവിടെ തന്നെയാണ് ഒരു കലാകാരന്റെ യഥാർത്ഥ നിലനിൽപ്പ്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരജ ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മനോഹരമായ ഗാനങ്ങൾക്കിടയിൽ ആ ഒരു ചോദ്യവുമായി ഞാൻ എത്തിയിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു ദ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനത്തെ ആ സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ദ സോങ് ആണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് കേട്ടിട്ട് കേട്ടുമുട്ടോ.

യെസ്, ഇതാണ് ആ ഒരു ബീറ്റ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് ആ ഒരു പാട്ട് എന്ന്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870809 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072870809 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454.

0: ദിവസം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വന്നല്ലോ.
1: ആ എന്തിയാ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
2: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് ഒരു സമാനമുണ്ട്.
3: എന്താ കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
3: എന്നാ വേല?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
3: ഓ, അപ്പൊ പെരിയ വേല ഇല്ലയാ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ശാനകിയാണ് അങ്ങനെ സംസാരിച്ചിരുന്നു. സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ ഈ 4 മണി അകം റൈറ്റ് ഉണ്ട്. വൈൻഡ് പോയിന്റ സമയം ആകാറായി. എന്തും പെട്ടെന്നാണല്ലേ സമയം പോയത്. നമ്മുടെ കയ്യിൽ സമയം ഇല്ല എന്നറിയുമ്പോഴായിരിക്കുള്ളൂ സമയത്തിന്റെ വാല്യൂ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചെറുപ്പറന്ന് ഓടിയെത്തില്ലേ. സോ എപ്പോഴും പറയുന്നത് പോലെ എന്റെ ലിസണേഴ്സിന്റെ അടുത്തേക്ക് പറയാനുള്ളത്, ടൈം വേണ്ടുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക, അത് നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആണ് വരുന്നത്. ഇത്ര നാൾ വർക്കിനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ലീസി ആയിട്ട് മടി പിടിച്ചിരിക്കാതെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് എൻജോയ് ചെയ്യുക. ലൈഫ് ഒന്നുള്ളൂ, എൻജോയും ചെയ്യണം, അതിനോടൊപ്പം തന്നെ കാര്യങ്ങൾ അപ്പോൾ എന്താ ലാസ്റ്റ് മിനിറ്റ് വെക്കാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുകയും വേണം. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലിസണേഴ്സിൻ്റെ അടുത്ത് പറയാനായിട്ടുണ്ട്. പക്ഷേ ഈ സമയം ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ചെറ്റ ബൈ ബൈ പറയുകയാണ്. അടുത്ത ദിവസം അതേ സമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കും വായിക്കേണ്ടി മുട്ടാം. എല്ലാവരും അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ചാനകി സൈനിങ് ഓഫ് നൗ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരും ഇല്ലടാ.
1: ചേട്ടാ ഞാൻ ഒരു ഗീച്ച് അങ്ങോട്ട് ഗീച്ചാലോ?
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് ട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

깔끔하거나 지저끈한거나 이런 약혼마나 너무 끝나나 지저끈하거나 지저끈한거나 이런 약혼마나

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: Page Learning, Prime Academy 4, General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: So much daring to roll.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.